മിക്കി മൗസ് കുട്ടികളാ കുട്ടികളാ മേലിങ്ക ഐസ് കട്ടികളാ കട്ടികളാ മിക്കി മൗസ് കുട്ടികളാ കുട്ടികളാ മേലിങ്ക ഐസ് കട്ടികളാ കട്ടികളാ പട്ട പഠിപ്പ് മറന്ന് പാടിയാടി പറന്ന് പട്ട പഠിപ്പ് മറന്ന് പാടിയാടി പറന്ന് വട്ടമിടും പട്ടാം പൂച്ചി പാവകളാ പാവകളാ